ഗുഡ് മോർണിംഗ് ഹരിമ സീതല ദിവസ കഥ കൊലപടനാങ് മങ്കിതനോട് അങ്കാവെ ഗുഡാ പെത്തിവലട്ടും മേ വകേമ സീതല ഉദയസനാക് വിണ്ണതികേല മേ സുന്ദര ഉദയസന അപ്പീ സെപ്റ്റംബർ മാസി വിസി ഹത്തറവിനി ബൃഹസ്പതി ദിവസേ മൂണ്ടക ചിൽ കരണ ഹാപ്പി പില്ലക നെതിഫെം ദേദുനു മാവത പടങ്കാന്ന തമായി മേലേസി വെണ്ണി അത് മുഖത കരാന്നേ സാമാന്യ വിധിയട്ട് ഇതിനിതാ വെട കാട്ടികൊത്തിട്ട് കരണവാത് നെത്തങ് പൊഡക്ക് വെടിപുറൻ ഇതാകന് ദിവസേ വെടട്ടിക്ക് കോമഹാരിക്കല്ല പൊഡ പസറതാകന് എഹമനെത്തങ് വെട പൊലട പൊടി ബൊറുവാക്കിയല്ല വെരട്ടയാണ് നെത്തുവ പൊടി നിവാടുക കറകന് സതുടീൻ ഗെതിരട്ട വില ഇന്നത് എഹമനെത്തങ് അണേ മേ വെസ ദിവസത്ത് വെരട്ടയാണ് സിദ്ധവുണാണെങ്കിൽ പൊഡക് ഔളെങ്ങുണ വെരടകില്ല ഇതിനെതാ വെരട്ടിക്ക് സാമാന്യ വിധിയട്ട് കറകന് ഇന്നവാത് കീല മടപൊടി പ്രശ്നയാക്തീനോ അണിവാറി മേ ബെതര കോളിലേക്ക് അക്കത്തമ വാട്സാപ്പ് മെസ്സേജ് ദമ്മമ ഏകന വിസ്തര മകെ തെക്ക പിതാകാൻ അതത് സുബുറുത വിധിഹടമ അക്കുറു എക്ക വചന കലപാൻ അക്കുറൻ അക്കുറ് തരംഗ വട്ടയ ക്രിയാത്മക കരാൻ അപ്പി ലാസ്തി ഇതിങ് മേ തരംഗ വട്ടയുടെ സംബന്ധ വേണ്ട മേ പെത്ര കോളിലേക്ക് അക്കാൻ പുലുവാം ബിന്ദുവായി എക്കായി എക്കായി ഇതായി പണസ് പഹായി തീസ്തുനായി ഹട്ട തൂണട് വാട്സാപ്പ് മെസ്സേജ് ദാന്ന പുലുവാം ബിന്ദുവായി ഹത്സി എക്കൊലഹായി അണുപഹായി അണുപഹായി അണുപഹട്ട് ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പെത്തി മാം പോസ്റ്റ് ഒക്കെ ദാലതീനോ എക്കടത് കമന്റ് ഒക്കെ ദാളം മേ പെത്തട്ട് സെറ്റ് എണ്ണകില്ല മത കിരണ ഗവൻ ഈ ദിവസീ അക്കുറു എക്ക വചന കലപാണ് തൂന്നു കട്ടിയേക്ക് പ്രതിഫലത്തേക്ക് മേ സതിയ പ്രതിഫല മുഖത്ത് വിലാതിരുന്നെങ്കിലും കിയന്നതമായി ലേസ്തിവിൻ ഈ അഭിത്തേക്ക് സംബന്ധവനാണ് ഹറൻ കഹപുത്ത മധുക സഹ അനുരാധപുരയിന്താൻ ജനണി ഏതിനാകെ തരംഗ പ്രതിഫല തെക്ക് ഈ ദിവസം വെനകാമാറ് സീത അക്കാകെ സാക്കുവിതിമുണ റുബ്രിയാൽ പാന്താഹ മങ്കിലീം മറകിന് ദാനവ ഹറങ്കാഹപ്പൊത്തയിന്താങ് അവിടെ കഥാകരപ്പ് മധു കകെ സാക്കുവിട്ട് മുഖത് മധു കയാട് ലഭുണു തപ്പരത്തിഹക കാലെ അതുലെ വചന ഹതലിസ് അടക്കിയല മേ വെനകോട്ട മേ സത്യ ഒയാ വെനുവിൻ വെൺകരലാതീന മുതൽ തേക്ക് ഇയാകെ കറകിന ഇന്ന് ഹബൈതിങ് വചന ഹതലിസട കീലകിയാണിത് മേദേതുനുമാവത്തെ അക്കുറെന്ന അക്കുറ തരംഗ വട്ടയിട്ട് ഈ തരംഗ് അമാറു അഭിയോഗിയാക്കിന്നേവേഹന്തേപ്പത്ര കോൾ കറണ് വാട്സാപ്പ് മെസ്സേജ് വന്ന് ഗെയിം വെക്കട്ട സംബന്ധം എന്ന അവസ്ഥാവ് ഒയാഗമകറകൻ ലസ്സന സിന്ധു ഒക്കെയൊക്കെ അത് ദിവസം പട്ടങ്കാൻ തോണിക്കില്ല മട്ട ഏതുണ മുഖത് അതമേ തീയുന്ന വഹിവാര കാലഗുണി അത്തക്കും ഈ വകയെ സിന്ധു ഒക്കെ ഹനക്കോട്ട് വിനമ വൈബക്ക് അദ്ദേഹം അന്ന് ഈ വകയെ വിലാവട്ടെ നിക്കാൻ കൽപ്പനാകരൽ വളർന്നും ഈ വകയെ സിന്ധു ഒക്കെ ഹനകമ വെസ്സ ദിഹാ പൊഡ ബലാകിന് ഏമനെത്താ മീതും പിരുണു അവട്ട വട്ടപ്പിട്ടാവ ദിഹാ പൊഡ ബലാകിന് റസ കോപ്പിയാ വെണ്ണ തീയനോടാ ഹേമ കോമതേക്ക് ഫീലിന്നെ എഹിന്ത റസ ഗോപിയക അദ്ദേഹം ഹതാകാൻ അത് മങ് ദവൽ ലിഖവേനക്കാൻ ഇക്ക ദിഗട്ടം ഈ വകയും സിന്ധു ടിക്ക കറകനെ വില്ലതീനോ ഈ ഹതാകാൻ കോപ്പിയക ഫ്രീലൻ കോപ്പിയക അദ്ദേഹം തഹൂറു കറകാന്ന് മുഖത് അപേമ റട്ടേ സ്വാഭാവിക കോപ്പി അട്ടവളി നിഷ്പാദനെ വേണം ഫ്രീലൻ കോപ്പിയൊക്കെ വിതറായി അറ കോപ്പിയക ബ്യൂട്ട പാസ് കാട് ദന എനർജിയൊക്കെ കമ്മലിനെത്തിക്കാമ ഈ ഹെമ്മ ദേമ ധനിൻ അപ്പേ റട്ടേ കോപ്പിയോട്ട് ലോക്കെ പുറം ലോക്കോ ഇല്ലുമാക്തീനാണ് ഈ അപ്പേ കോപ്പിയുള്ള റസയ ഗുണയ ഈ ഹെമോമ ദന്നഹന്ന് ഹെബൈ ലങ്കാവി ഇന്നാവി മുഖക്കറി പോയി കടയിൽ തീന പാക്കറ്റുകൾക്ക് തീന കോപ്പി കൊടു കിയല്ല നമകാലതീന്ന് എക്കോ ഡയ്യക്കാക്ക് എക്കോ കെമിക്കലിലേക്ക് എതിരകിനല്ല റസക്കറക്കറ വേണോ ഹെബൈ കോപ്പിയൊക്കെ നിയമ റസയെ ധനന്ന നിയമ കോപ്പിയൊക്കെ കറകന്ന പോൺ ഫ്രീലൻ കോപ്പി എഹിമ കോപ്പിയൊക്കെ നിക്കാൻ കൽപ്പനാക്കല്ല വരണ്ട മേ വെസ്സ ദിവസം തൊയാക് വാസന പോയാ ഹോയാകെ നിന്ന തീന ഇടക്കാതെ വെടി വാസനാവട്ടെ വെസ്സ ബാധാവാഗ്നവി അറിയട്ടെ മംഗല ദിനം വെതിയുമ സിദ്ധവേന്ന് ഒക്ടോബർ മാസെ പലവിനിത രജവാസി നമീൻ പുഞ്ചി റുപ്യാൽ ഹതലിഹകിങ് വാട്ട ഹമ്പവിന പൊടിമതയക്കാത്ത റുപ്യാൽ വിസിപന്തായിക്കല്ല ഹിതനകോട്ട് സത്തുട്ട് ഉപരിമേട്ടമയാണ് ഡി എൽ ബി വാസി ലൊത്തറയ മിലതി കണ്ണ ലൊത്തറായി കൂടുവകട്ടമയ അന്നവശവെന്നെ നെഹ വാട ഫോണിനൊക്കെ ഡി എൽ ബി സ്വീപ് എപ്പേക്ക് ഇൻസ്റ്റോൾ കല്ല തീയണ വേണ്ട ഈ ഹർഹാത് ലേസിയം ഒയാട്ട ടിക്കറ്റ് ഒക്കെ ഇറങ്ങാൻ പോലും ഡി എൽ ബി വാസി ലൊത്തറയ ഹർഹ ദിനാകാൻ പോലും അന്ന് തേകി അതൊരു റുപ്യാൽ വിസിപന്താഹി തേകി പണസ് ദാഹി തേകി ലക്ഷ പഹേ തേകി റുപ്യാൽ മില്യണേ തേകി വകേമ ഒക്ടോബർ പലവിനിത സിദ്ധ കരണ രജവാസി ദിനും മതിയുമെൻ ഇലക്ട്രിക് ബൈക്കൊക്കെ കൈകൊള്ള തിന്നത് ലേസ്തി കറകണിണ്ടോ ഏകഹന്തം ഈ വാസി മകഹറകന്നേ പാ വെസ്സേ സീതല മെദ്ദേ അഫി പടങ്കണിനെ തെഫെം ദേദുനുമാവത്ത് ദവൽ ലെക്ക വേണക അങ്ങോ അത്തേക്ക് മമ ഇന്നോ മമ ജനീ